ഫിലിമിലെ ടിഗ്രിമി കൊസുപ്പേക്ക തക്സങ്ങി ചുരുങ്ങെ തിരിശൂൽ ഫിലിമിലു ലത മങ്കേഷ്കർ തങ് കിഷോർ കുമാറിനെ സനസാസ് ലുർസും ഖനൻ പിൻ സഹീർ യാളു യാസ് ഖനൻ പിൻ ഖയ്യം കസത കാലാപാനി ഫിലിമിലു ആശ ഭോസ്ലെ തങ് മുഹമ്മദ് റഫീനെ സനസാത് ലുർസും ഖൻ മജ്റു സുൽത്താൻപുരി യാളു യാസ് ഖൻ എസ് ഡി ബർമൻ